മാത്രമല്ല വൻപേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായി ബുക്കനെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.